0: അപ്പച്ചക്കാവിര കാല് ഭാഗക്ക് നങ്ക കെത്തുകയെങ്കിൽ ഇന്ത്യക്ക് ഇവിടെ 2026ലുണ്ടെങ്കിയോ അച്ചക്ക് ചായല് അങ്ങ് എഴുതിട്ട് ആച്ചിങ് അങ്ങളുടെ ഒരു ബേജാർ എന്തെങ്കിൽ കൊടകര ജന കൊടവാനക്ക് പുരുട് തന്നിട്ടില്ല നട എഴുത്തിന ഒരു പ്രകട്ട മാടക്കുള്ള ഒരു അവകാശം തന്നില്ല എന്ന് പെർത്ത് ബേജാരപ്പെട്ടെങ്കിൽ തേങ്ങ അങ്ങനെ തേങ്ങക്ക് എഴുതുവന്ത താക്കത്ത് യോഗ്യത എന്തുളെങ്കിൽ കൂടെ ദുമ്പെഴുതോ കഴിഞ്ഞിട്ടില്ല അങ്ങ 1934 ഭക്തരത്നാകരക്ക് തന്നെ എന്തോ ഒരു പുസ്തകത്തിന് എഴുതുക അങ്ങ കൈയെഴുത്തിൽ എഴുതുക അത് എച്ച ചൈൻസെങ്കിൽ അതൊരു വചനത്തിന് മാതിരി തുമ്പ ചൈലർ ഒരു പദ്യത്തര രൂപത്തിലുള്ള കൊടോട പദ്ധതി ബാള് ബതുക്ക് ഇതിന് സംബന്ധപ്പെട്ടത് ആച്ചിങ് ഇങ്ങോട്ട് 1934 അക്കണേ ഇങ്ങടെ തുമ്പ പെത പോയി തിന്തേങ്ക ആച്ചിങ്ക അതിന ഇങ്ങക്ക് പ്രകട്ട മുടക്ക് ദുഡിന്തില്ല തൊന്തരയിഞ്ച തേങ്ങക്ക് അങ്ങ ഊരു ഊരു തിരുക എച്ചക്കോ ജന പണക്കരളെ പോയിട്ട് നാട് ഒരു പുസ്തകം ഉണ്ട് ഇതിന് പ്രകട്ട മുടക്ക് നിങ്ങ നങ്ക സഹായം മാടിന്ന് പെർത്തു ജനങ്ങളൊക്കെപ്പ 1942 അവ ഡാക്ടർ ഐമ മുത്തണങ്ക ഒരു കാകത എഴുതുക ആക്ക ബാലക്കര അയിമ മുത്തണ് ഇത് ഓദിത്ത് ചെന്ന പെത മടിപ്പ ഇനി കൊടകില് നന്നത്തെങ്കട കാല കഞ്ചത്ത് നന്നത്തെങ്കട എളുത്തക്ക് ഏതേ പൊരുടെ ഇല്ല അന്നുണ്ട് ഇഞ്ഞി മിഞ്ഞക്ക് നാക്കി ഏത് പുസ്തകത്തിനോ പ്രകട്ട മടക്കില്ല നിങ്ങൾ എന്നത്തെ ചെന്ന പഠിച്ചെങ്ക നട ഈ പുസ്തകത്തിന് അക്കേയും കുമ്പ മുദ്രണ മുടക്ക് പേച്ചടിയനിന്റെ എങ്ക ബേജരത്തിലെഴുതുവാ അപ്പച്ച കവി ചാവണിയും അപ്പ ആ പുസ്തകം പ്രകട്ടാപ്പിള ചുക്കോ കല 2005 അല്ലിക്കത്തന്നെ കൂടെ അത് എല്ലിണ്ടേ ഗൊത്തിപ്പില്ല പുസ്തകം നാനൊമ്മ ബാച്ചിരേണ്ട അപ്പണ അയ്യണ്ട പക്ക മനക്ക് പറ്റി പക്ക ഈ തക്ക് പത്ത് പിന്നെ ഇങ്ങടെ കല്ല് മുത്തണ്ണത് സുമാര് കാഗത എല്ലാം ഉണ്ട് അക്ക എങ്ക കാട്ടോ നോട്ടി അപ്പച്ച കവി എഴുതുന്ന കാഗത മേലെല്ലാം ജുമ്മു തണ്ണി പോച്ച് ഈ അപ്പച്ച കവിയൊരു പുസ്തകം നങ്ങക്ക് പ്രകട്ട മുടക്കില്ല നേരെ എല്ലാവരും കണ്ണു നീര് വെപ്പ അപ്പച്ചക്ക് എഴുതി വെച്ചത് ഒന്നോ ചുറ്റുണ്ടോ ഒന്നോ എല്ലോ പാളായി പോയിത്തിക്കോ ഇല്ലെങ്കിൽ എല്ലെങ്കിണ്ട് നാൻ ഇടീ അപ്പച്ച കവിത അപ്പനേരവണ്ട ഒക്കത്തര എങ്ങടെ ബന്ധുക്കട എങ്ങടെ കരുമക്കട എല്ലാ ഇതാക്കല എല്ലില്ലുണ്ട് എല്ലില്ലുണ്ട് എന്ന് ഒരു പട്ടി മടിയുണ്ട് പ്രത്യൊരു മനക്ക് തിരികെയാണ് ഒന്ന് തന്റെ കാലല്ല അഞ്ച് കാല തിരികെ എനിക്ക് അത് ചെറിയ വിഷയം അത് വില കുത്തിപ്പില്ല അപ്പച്ചക്കര പുസ്തകത്തെ നോട്ടുണ്ടോ ഒരു ആശയം ചെത്ത് തേടി തേടി തേടി അഞ്ച് കാലത്തിൽ ഞാൻ അതിനെ കണ്ടുപിടിച്ച് എങ്ങടെ ഒരു സംബന്ധിക്ക് എങ്ങടെ ബന്ധുക്കട മനയിൽ അതിനെ കണ്ടുപിടിച്ച് അല്ലിഞ്ച് അതിനടുത്ത് വന്നിരുവെച്ച കർണാടക കൊടവ സാഹിത്യ അക്കാഡമിക്ക് അതിനെ കൊടുത്ത് അക്കാഡമിയിൽ അത് പ്രിന്റ് ആച്ചി നോട്ടി അപ്പോഴത്തെ കവി എഴുതി 1934 80 കാല കഞ്ചിത്തു അണ്ട അത് ആർക്ക് കൊത്തിട്ടില്ല നെച്ചെങ്കിൽ അല്ലിഞ്ച് അതിനെ അക്കാഡമിയില് മുദ്രണാച്ചി ആ ദുരന്തം എന്നുവെച്ചെങ്കിൽ അത് ഒരു വല്ല കൊടകിലൊരു ശുദ്ധിയാക്കണം ചേർത്ത് അപ്പച്ച കവി അന്ത എഴുതുന്ന പുസ്തകം ഇന്ന് പ്രകട്ടായിട്ടുണ്ട് അതിന് തായി പോച്ചു ഒരു 10-12 അന്നെ ഒരു 15 ബുക്കിൽ ഇത് മാത്രത്തിൽ വിടുകടായി പോച്ചു ഹിന്ദു കൊടകര ജനക്കണ്ട മാത്രം ഗൊത്തായിട്ടില്ല ഹിന്ദു കൊടകത് കൊടവ അക്കാഡമിയിൽ ആ പുസ്തകം ഉണ്ട്
1: എല്ലാവർക്കും ഗൊത്തിലേക്കാൻ വിചാരല്ല
0: കണ്ടിത് ഗൊത്തില്ല എന്തെങ്കിൽ ഇന്ത് ശുദ്ധി ആപ്പില്ല ഇന്നത് ഗൊത്താപ്പില്ല ജനക്ക് അതിന് നങ്ങൊരു വല്യൊരു കാർബാർ മാടിത്ത് അപ്പച്ച കവിര എഴുതുന്ന പുസ്തകം അത് നങ്ങൊരു പ്രചാരം മാടിത്ത് മനെ മനക്ക് അതെന്ന ബണ്ണെ കൊടുക്കണിത് നങ്ക എച്ചുണിത് ഈ നാൻ എഴുതൊക്കെ കൂടെ അപ്പച്ച കവി നടക്കേണ്ട ചിന്നപ്പച്ചന്റെ ആ പുസ്തകം ഓതണെങ്കിൽ ആക്കു എഴുതണം ഒരു പുരുട് പന്തിയെ അന്ന നിന്ന് മക്കൾക്ക് അതിനെ കൊടുത്തെങ്കിൽ കണ്ടിത് മക്കൾക്ക് നാനും കൊടത്തക്കൽ എഴുതുന്നുണ്ടോ കൊടവ സാഹിത്യം എഴുതണം ഒരു പുരുട് പപ്പ ഇന്ത പൊരുട് ഞങ്ങളുടെ കൊടകര ജന കൊടുക്കണു ദാഖലീകരണക്ക് കൊടുക്കണു
1: എഴുത്തുകാരനും ചിന്തക്കനും പത്രികോദ്യമത്തെ നയിച്ചുള്ള ഐ പി ചണ്ട രമേശ് ഉത്തപ്പ എന്നുടെ കൂടെ നടത്തുന്ന തക്ക് ബാക്കന കേട്ടില്ല ഈ തക്ക് ബാക്കര മിഞ്ഞത്ര ഭാഗ പപ്പ വരത്ര കൊടുവ സീരിയല് ഇതേ നേരത്ത് നമസ്കാരം.